ഇനി ഉള്ള ചൊന്നെ വിനക അവളായിട്ടാക്കും ഉള്ളു മിനിറ്റാ പോയി ചാർത്തില്ല പോകും മറ്റും പീച്ചകളെ കുറച്ച് മകമ ചിന്ന ചിന്ന ചുമ പിന്നെ ഞങ്ങൾ പുലർത്തകം അതാതകനും അനാരകളിലും ഇക്കാലകമാണ് പക്ഷേ